മുഖ്യ കർത്തവ്യം ആയിട്ടിക്കട് ജീവനത്തു വിഷയത്തിലുള്ള നൊറഞ്ഞു പിരിസ ആ വിശ്വാസ പിന്നെ പ്രാമാണികതമേ ജീവനത്തു യശസ്സുക്ക് കാരണ ആവിടും. ജീവനത്തിൽ ശ്രദ്ധ വേണം. ആ ശ്രദ്ധ ഉള്ള ജീവന അത് ചെല്ലരുതേ സാർത്ഥകായോ ജീവന നങ്ങ എന്തിക്ക് ജീവിച്ചു.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിനൊന്നുല്ലേ, നിക്കുൽ കേനൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കു.

0: കടുക്കന്ന് പത്തണോ ഈ പത്തണോ തായ പണ്ട നനേ അറസു പട്ടോട് കൊല്ലോടു എന്ത വയ്ക്ക ഈ രാഗമുഖ കടുക്കന്ന് ഏ പത്തണോ
1: എന്റെ രാജ്യനേ പിടിച്ച് നന നാഗമുഖ കടുക എങ്ക് തായ് എന്ന മോക്കിയത മകൾ കണ്ണ കരക്ക് തോജാതി പൊക്ക വാ ഭാഗ്യലായിക്ക് പൊടിച്ചണ്ട വാ ഭാഗ്യലായിക്ക് പൊടിച്ച്
0: ധനേ നിന്ന മകള് കണ്ണ കരക്ക് തോജൻ ദാത്തല
2: അപ്പാജി ചിക്കപ്പ ചന്ദ്രിക ജീവടു ഉള്ളല് ആലല അല്ല മകെ ചന്ദ്രകാന്തല ഋഷി ഭൂന്ദ്രനാഥർന കുട്ടിരടു ഉള്ളര്
1: മകള് അല്ല മകനൊട്ടിക്ക് ഋഷി കുട്ടിയരോടും ഇല്ലേരാ ഭൂവീന്ദ്രനാത്തി ഋഷി കുട്ടിയരോട് സംസാരം മൊത്തം ഉപ്പന കത്തി എഞ്ച പത്തുണ്ട് ഏനെടുത്ത് പത്തുണ്ട്
3: ഇന്നത്ത നിജസംഗതി തിരിയോടെ ഇത്തനെ ചന്ദ്രിക്കു ഉണ്ടായ ആണുമകക്ക് കാരണ ഏറെന്ന് തിരിയോടെ
4: അന്ന് ആണുമകക്ക് കാരണ ആ കപടി സന്യാസി ഏതെന്ന് തെളിയോടും പിതടുക
1: എന്ന മകള് സുലാപുടു ഏർനാ ബലിക്ക് പൂരണാൽ അത്ത് സത്യസംഗതി ദാതന്തി.